മാന്യ ശ്രോതാക്കളെ, സ്നേഹം നിറഞ്ഞ സായിറാം, റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികൾ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പ്രേമനിർഭരമായ സന്ദേശങ്ങളും അമൃതവാണികളും റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും ഇതേ സമയം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: ഓം ശ്രീ സായിറാം. കവിയും ഗാനരചയിതാവും ആയ ശ്രീ കെ ജയകുമാർ IAS അഡീഷണൽ ചീഫ് സെക്രട്ടറി കേരള നമ്മളോട് സംസാരിക്കുന്നു.
2: ഓം സായിറാം. ഭഗവാൻ ശ്രീ സത്യസായി ബാബ നമുക്ക് ആരാണ്? നമുക്ക് ഓരോരുത്തർക്കും സ്വാമി മാതാവും പിതാവും ഗുരുവും ബന്ധുവും സഖാവുമാണ്. അക്ഷരാർത്ഥത്തിൽ ആ സാന്നിധ്യം നമുക്ക് അപാരമായ കരുണയും സ്നേഹവും വാരിക്കോരി തന്നുകൊണ്ടേയിരുന്നു. സ്വാമിയുടെ ഭൌതിക രൂപം പുട്ടപ്പുറത്തിയിലില്ല എന്നുള്ളത് ആദ്യം പുട്ടപ്പുറത്തിയിലെത്തുന്ന ഒരാളെ തീർച്ചയായും അന്ധാളിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് മനുഷ്യ സഹജമായ ഒരു വികാരം മാത്രം. എന്നാൽ ഒരു നിമിഷം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും, മൃത്യുവിന് സ്വാമിയെ എന്തു ചെയ്യാൻ സാധിക്കും? ജനന മരണങ്ങൾക്കതീതമായിട്ടുള്ള അപാരതയുടെ അനശ്വരതയുടെ ആ ശക്തിവിശേഷത്തെ മൃത്യുവിന് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാവും. മനുഷ്യ ശരീരമെടുത്ത അപാരതയാണ്, മനുഷ്യരൂപമെടുത്ത അനശ്വരതയാണ്, സത്യത്തിന്റെ സനാതന തത്വമാണ് സ്വാമിയായി നമ്മുടെ മുമ്പിലെത്തിയത് എന്ന് നാം തിരിച്ചറിയുകയാണ് എങ്കിൽ സ്വാമിയുടെ ഭൌതിക രൂപം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നത് നമ്മെ നിരാശപ്പെടുത്തുകയില്ല. എന്നാൽ മനുഷ്യ സഹജമായ സങ്കടമുണ്ടാകും എന്ന കാര്യത്തിൽ സംശയവുമില്ല. ഒരു സൂര്യാസ്തമയത്തോട് മാത്രമേ നമുക്ക് സ്വാമിയുടെ തിരോധാനം അതിനെ താരതമ്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇരുട്ട് പടരുമ്പോൾ നമ്മൾ ഭയക്കുന്നു. ഈ ഇരുട്ട് എപ്പോഴും ഉണ്ടാകുമെന്ന് നമ്മൾ ഭയക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ സൂര്യൻ അസ്തമിച്ചു, സൂര്യൻ എങ്ങും പോയില്ല. നമ്മുടെ നിലപാടിലൊരു മാറ്റം വന്നതുകൊണ്ട് മാത്രം സൂര്യൻ അഗോചരമായി എന്ന് മാത്രം. ഇത് മനസ്സിലാക്കുന്നതോടുകൂടി ജനന മരണങ്ങളില്ലാത്ത, ഒരിക്കലും ക്ഷയിക്കാത്ത, ഒരിക്കലും മങ്ങാത്ത ആ ഒരു സൂര്യ തേജസ് നമ്മളോടൊപ്പം എപ്പോഴുമുണ്ട് എന്ന് തിരിച്ചറിയുന്നതോടുകൂടി ഒരു പുതിയ പ്രശാന്തത നമ്മെ ആലിംഗനം ചെയ്യും. അതാണ് സ്വാമിയുടെ തിരോധാനത്തിനു ശേഷം പുട്ടപ്പുറത്തിയിലെത്തുന്ന ഏതൊരു ഭക്തനും കടന്നുപോകേണ്ട ആവശ്യമായിട്ടുള്ള ഒരു അവസ്ഥാന്തരമാണിത്. ആ പുതിയ പ്രശാന്തത കൈവരുന്നതോടുകൂടി സ്വാമി നമുക്ക് ആരായിരുന്നു, സ്വാമി നമുക്ക് എന്തു തന്നു, സ്വാമി നമ്മളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നെല്ലാമുള്ള ചോദ്യങ്ങൾക്ക് നമ്മുടെ ഏകാന്തതയിൽ, നമ്മുടെ ആത്മാവിന്റെ ഏകാന്തതയിൽ നമ്മൾ സ്വയം ഉത്തരം കാണേണ്ടതുണ്ട്. സ്വാമി തന്റെ ജീവിതം കൊണ്ട് എന്താണ് നമ്മളോട് പറഞ്ഞത്? ഒരു മനുഷ്യ ജീവിതം കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് സ്വാമി നമ്മളോട് വളരെ മനോജ്ഞമായി പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു. ഒരു മനുഷ്യ ജീവിതത്തിന്റെ സാധ്യതകൾ എന്ത് എന്ന് സ്വന്തം ജീവിതം കൊണ്ട് ഉദാഹരിച്ച മഹാത്മാവാണ് സ്വാമി. നമുക്കത് എത്രമാത്രം അനുകരിക്കാൻ സാധിക്കുമെന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ അനുകരണീയമായ വിധത്തിൽ മനുഷ്യജീവിതത്തിന്റെ സാധ്യതകളെ, മനുഷ്യജീവിതത്തിന്റെ മഹത്വ സാധ്യതകളെ ഉദാഹരിച്ച മഹാത്മാവാണ് സ്വാമി. അതിൽ ഒരു കുറച്ചെങ്കിലും അനുകരിക്കാൻ സാധിക്കുകയോ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയോ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും സ്വാമിയുടെ ഓർമ്മകളോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പ്രണാമം എന്ന് എനിക്ക് തോന്നുന്നു. തന്റെ ജീവിതം കൊണ്ട് എന്താണ് സ്വാമി നമ്മളോട് പറഞ്ഞത്? മനുഷ്യജീവിതം എന്നത് മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നതിനു വേണ്ടി, മറ്റുള്ളവരുടെ ദുഃഖമകറ്റുന്നതിനു വേണ്ടി, മറ്റുള്ളവരുടെ ജീവിതം മനോഹരമാക്കുന്നതിനു വേണ്ടി, മറ്റുള്ളവരുടെ സുഖസൌകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ഒഴിഞ്ഞുവെക്കേണ്ട ഒരവസരം മാത്രമാണ് ജീവിതം എന്നാണ് സ്വാമി നമ്മളോട് പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയിലും നമുക്ക് കാണാൻ സാധിക്കും. തനിക്ക് വേണ്ടി മാത്രമായി എന്തെങ്കിലും ഒരു പ്രവൃത്തി സ്വാമി അദ്ദേഹത്തിന്റെ മഹനീയമായ ജീവിതത്തിൽ ചെയ്തതായി നമുക്കറിവില്ല. എന്തു ചെയ്യുമ്പോഴും അത് സമൂഹത്തിന്റെ പൊതുവായ ഉന്നമനത്തിനു വേണ്ടി, സന്തോഷത്തിനു വേണ്ടി, സൌഖ്യത്തിനു വേണ്ടിയാവണമെന്ന് തന്റെ ഓരോ പ്രവൃത്തിയിലൂടെയും തെളിയിച്ച മഹാത്മാവാണ് സ്വാമി. അത് അനുകരിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് വെല്ലുവിളി. സ്വാമി ആ വെല്ലുവിളി ഏറ്റെടുത്തയാളാണ്. അതുകൊണ്ടാണ് ജീവിതം ഒരു വെല്ലുവിളിയാണ്, അത് ഏറ്റെടുക്കുക എന്ന് സ്വാമി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്റെ ജീവിതം തന്നെയാണ് എന്റെ സന്ദേശം എന്ന് സ്വാമി നമ്മളോട് പറഞ്ഞപ്പോഴും അതിന്റെ ആന്തരിക അർത്ഥം ഇതാണ്. നമ്മുടെ ഓരോ പ്രവൃത്തിയും മറ്റുള്ളവർക്കായി ചെയ്യുവാൻ നമുക്ക് സാധിക്കുമോ എന്ന് വെല്ലുവിളി ഏറ്റെടുക്കുക. അങ്ങനെ ഏറ്റെടുക്കാൻ സാധിച്ചതുകൊണ്ടാണ് പ്രേമത്തിന്റെ ധാരാളിത്തം, സ്നേഹത്തിന്റെ ധാരാളിത്തം സ്വാമി നമുക്ക് തന്നത്. അതുകൊണ്ടാണ് തന്റെ അഗാധമായിട്ടുള്ള കമ്പാഷൻ, ആ അനുകമ്പ നമുക്ക് അദ്ദേഹം ധാരാളമായി തന്നത്. അദ്ദേഹത്തിന്റെ പിന്നെ അനുഗ്രഹത്തിന്റെ വിശിഷ്ടമായിട്ടുള്ള ധാരാളിത്തം നമുക്ക് അദ്ദേഹം തരികയുണ്ടായി. ഇതിനെല്ലാം നമ്മളെ അദ്ദേഹം അർഹനാക്കി തീർത്തു. അങ്ങനെ നമ്മുടെ വലിയൊരു കടബാധ്യതയിലാക്കിയിട്ടാണ് സ്വാമി തിരോധാനം ചെയ്തിരിക്കുന്നത്. അഥവാ സ്വാമി നമ്മളോട് തിരോധാനം ചെയ്തു എന്ന് പറയുന്നത് പോലും ശരിയല്ല. ഈ ഒരു വലിയ കടബാധ്യത നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ സ്വാമി എന്ന് പറയുന്ന വലിയ ദീപം അവിടെ എരിഞ്ഞു നിൽക്കുന്നില്ല എങ്കിലും പക്ഷേ ആ പ്രകാശം അവിടെയുണ്ട്. ഒരു ദീപം, ഒരു വിളക്ക് അവിടെ നിന്ന് മാറ്റിക്കളഞ്ഞാലും പ്രകാശം അവിടെ നിന്ന് പോകുന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഇന്ന് പ്രശാന്തി ലയത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. ഒരു വീണയിൽ നിന്ന് നാദമിങ്ങനെ ഉതിർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ മാറ്റിക്കളഞ്ഞാലും അവിടെ നാദം നിറയുന്ന ഒരവസ്ഥ. ഒരു മനോഹരമായിട്ടുള്ള ഒരു പനിനീർപ്പൂവ് അഗാധമായിട്ടുള്ള സുഗന്ധത്തോടുകൂടി അവിടെ ഉണ്ടായിരുന്നത് ആ പൂവ് ഇപ്പോൾ കാണുന്നില്ല, ആ ചെടി ഇപ്പോൾ കാണുന്നില്ല, പക്ഷേ ആ പുഷ്പമോടെ പ്രസരിപ്പിച്ച സുഗന്ധം ആ അന്തരീക്ഷത്തിലാകെ നിറഞ്ഞു നിൽക്കുന്ന പ്രതീതി. അങ്ങനെ നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് കാണുവാൻ സാധിക്കാത്ത ഒരു സാന്നിധ്യം, നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും നമ്മളുടെ ആത്മാവിനെ തഴുകി ഒഴുകുന്ന, തഴുകി പടരുന്ന വെളിച്ചവും സംഗീതവും സൗരഭ്യവും സൗന്ദര്യവുമായി സ്വാമി അവിടെ പ്രശാന്തി നിലയത്തിൽ നമ്മുടെ ഹൃദയത്തിൽ അന്തര്യാമിയായി അവിടെ വർത്തിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് ഇത്രയേറെ സ്നേഹത്തിന്റെ, പ്രേമത്തിന്റെ, പിന്നെ അനുതാപത്തിന്റെ ധാരാളിത്തം നമുക്ക് തന്ന, അത് ഇത്രയും സമൃദ്ധമായി നമുക്ക് തന്ന സ്വാമിയോട് നമ്മൾ എന്താണ് തിരിച്ചു കൊടുക്കേണ്ടത്? അദ്ദേഹം ജീവിതത്തെക്കൊണ്ട് എന്ത് സാധിക്കും എന്ന് നമ്മളോട് പറയുകയുണ്ടായി തന്റെ ബന്ധുരമായിട്ടുള്ള കർമ്മപഥത്തിലൂടെ. ഈ കർമ്മകാന്ഡം കണ്ട് വളർന്ന് നമുക്ക് ഇതെങ്ങനെ തിരിച്ചു കൊടുക്കാൻ സാധിക്കും എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അദ്ദേഹം ആത്മീയത എന്നത് ജീവിത സ്നേഹമാണ് എന്ന്, മറ്റുള്ള ജീവികളോടുള്ള സ്നേഹമാണ് എന്ന്, സേവനമാണ്, അതാണ് ആത്മീയത എന്ന് നമ്മളോട് പറയുകയുണ്ടായി. അദ്ദേഹം ഒരുപാട് അത്ഭുത പ്രക്രിയകൾ കാണിച്ചു എന്നൊക്കെ നമുക്കറിയാം. എന്നാൽ മനുഷ്യസ്നേഹത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതമാണ് അദ്ദേഹം നമ്മുടെ മുമ്പിൽ ഉദാഹരിച്ചത്. ആ അത്ഭുതം നമുക്ക് ആവർത്തിക്കുവാൻ സാധിക്കുമോ? ഏറ്റവും വലിയ മിറക്കിൾ എന്നത് മനുഷ്യ ഹൃദയങ്ങളിൽ സ്വാമി തന്റെ ജീവിതം കൊണ്ടുണ്ടാക്കിയ മാറ്റങ്ങളാണ്, സ്നേഹത്തിന്റെ മാറ്റമാണ്. സ്നേഹത്തിന്റെ മഹാത്ഭുതമാണ് സ്വാമിയുടെ ഏറ്റവും വലിയ അത്ഭുതം. അദ്ദേഹം ഒരു പൂർണ്ണ അവതാരമായി മാറുന്നതാകട്ടെ, ഈ സ്നേഹത്തിന്റെ ശക്തി കൊണ്ട് ലോകത്തെയും മനുഷ്യജീവിതത്തെയും മാറ്റിമറിക്കാമെന്നുള്ള വിശ്വാസത്തിൽ നിന്നാണ്, ആ വിശ്വാസത്തെ തന്റെ പ്രവർത്തനങ്ങളിലൂടെ കാണിച്ച, ഉദാഹരിച്ച ഒരു വലിയ സാന്നിധ്യമാണ് സ്വാമി നമുക്ക് നമ്മുടെ മുമ്പിൽ, നമ്മുടെ ഇടയിലുണ്ടായിരുന്ന കാലത്ത് നമുക്ക് അനുഭവേദ്യമായത്. അദ്ദേഹം ഇവിടെ ചെയ്തു വച്ചുപോയ കാര്യങ്ങളെല്ലാം നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിന്റെ നിശബ്ദതയിൽ ആ സന്ദേശം നമുക്ക് കേൾക്കുവാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ കൂടുതൽ ഉദാത്തവൽക്കരിക്കുവാനും മധുരീകരിക്കുവാനും നമുക്ക് സാധിക്കും. അങ്ങനെ സ്വന്തം ജീവിതത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട്, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഉദാത്തത, നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയത, നമ്മുടെ ജീവിതത്തിന്റെ ദിവ്യത പ്രകാശമാനമാക്കുവാനുള്ള ഒരു അവസരം നമുക്ക് തന്ന മഹാത്ഭുതമാണ് സ്വാമിയുടെ സ്നേഹം. ആ സ്നേഹം നമുക്ക് എങ്ങനെ തിരിച്ചു കൊടുക്കാം എന്ന് മാത്രമാണ് ഇപ്പോൾ ആലോചിക്കേണ്ടത്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: ഓം ശ്രീ സായിറാം. ശ്രീ ടി എസ് രാധാകൃഷ്ണജിയും സംഘവും അവതരിപ്പിക്കുന്ന ഭക്തിഗാനാമൃതം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: ഓം ശ്രീ സായിറാം. ഭഗവാൻ ശ്രീ സത്യസായി ബാബ രചിച്ച സത്യസായി വാഹിനി എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ജീവിത പ്രക്രിയയ്ക്ക് അതിന്റെ ഉദ്ദേശവും ലക്ഷ്യവുമായി പരബ്രഹ്മപ്രാപ്തിയാണുള്ളത്. പരബ്രഹ്മം അല്ലെങ്കിൽ ദൈവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആത്മാവിനെയാണ്. ആത്മാവ് എല്ലായിടത്തുമുണ്ടെന്ന് ഭാരതീയ സംസ്കാരത്തിൽ വളർന്നു വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അവർക്ക് ഇതെങ്ങനെ അറിയുവാനിടവന്നു എന്ന് ചോദിക്കുമ്പോൾ വേദങ്ങൾ അങ്ങനെ പഠിപ്പിച്ചതാണ് എന്ന് ചിലർ ഉറപ്പിച്ചു പറയുന്നു. മറ്റു ചില ശാസ്ത്രഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കുന്നു മഹർഷിമാരുടെ അനുഭവനിഷ്ഠമായ പ്രമാണത്തെ വേറെ ചിലർ ആശ്രയിക്കുന്നു. തന്റെ ബുദ്ധികൂർമ്മതയ്ക്ക് അനുസൃതമായി ഓരോരുത്തനും തന്റെ നിഗമനത്തെ ആധാരമാക്കുകയും അതിന്റെ അസ്ഖലിതത്വം തെളിയിക്കുകയും ചെയ്യുന്നു. സർവവ്യാപിയായ ആത്മാവിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് പല മഹാന്മാരും തങ്ങളുടെ ബുദ്ധിശക്തിയെ തിരിച്ചുവിടുകയും ആ ദിവ്യമായ തത്വം മനദൃഷ്ടമാക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആത്മാർത്ഥമായി തുടർന്ന് പ്രയത്നിക്കുവാൻ ശ്രമിച്ചപ്പോൾ പുരോഹിതന്മാരും പണ്ഡിതന്മാരും മുമുക്ഷുക്കളും സന്യാസിമാരും തങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ള ലക്ഷ്യങ്ങളുടെ വിജയകരമായ സാക്ഷാത്കാരത്തിന്റെ തെളിവ് ഈ രാജ്യത്തിൽ ഭാരതത്തിൽ അവരുടെ പക്കലുണ്ട്. എന്നിരുന്നാലും ലക്ഷോപലക്ഷം ജനങ്ങളിൽ സർവവ്യാപിയായ ആത്മാവിനെ മനദൃഷ്ടമാക്കുവാൻ കഴിഞ്ഞിട്ടുള്ള കുറച്ചുപേരെ മാത്രമേ നമുക്ക് എണ്ണുവാൻ കഴിയൂ. ആത്മാവിനെ മനദൃഷ്ടമാക്കുന്നതിന് വേണ്ടി ഇത്രയും ഉന്നതമായ അളവിൽ ബുദ്ധിയും വിവേചനശക്തിയും മറ്റൊരു ജീവിക്കും വരദാനമായി ലഭിച്ചിട്ടില്ല. മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമാണെന്ന് വാഴ്ത്തപ്പെടുന്നതിനും മനുഷ്യനായി ജന്മമെടുക്കുവാനുള്ള അവസരം വളരെ വിരളമായ സൌഭാഗ്യമാണെന്ന് ശാസ്ത്രജ്ഞർ ഉദ്ഘോഷിക്കുന്നതിനും ഇതാണ് കാരണം. സൃഷ്ടിയുടെ ഹേതു അന്വേഷിച്ചറിയുവാനുള്ള യോഗ്യതകൾ മനുഷ്യനുണ്ട്. വ്യഗ്രതയും പ്രാപ്തിയും അവനിലുണ്ട്. ശാന്തിയും ഐശ്വര്യവും സുരക്ഷയും പ്രവൃത്തമാക്കുവാൻ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തെ അവൻ ഉപയോഗപ്പെടുത്തുന്നു. സന്തോഷവും സൌഖ്യവും അഭിവൃദ്ധിപ്പെടുത്തുവാൻ പ്രകൃതിയിലുള്ള പദാർത്ഥങ്ങളെയും ഊർജ്ജങ്ങളെയും അവൻ ഉപയോഗപ്പെടുത്തുന്നു. ഇത് വേദങ്ങൾ തന്നെ അംഗീകരിക്കുന്നതാണ്. ലക്ഷങ്ങളുടെ വിശ്വാസത്തിന് വേദങ്ങളാണ് പ്രമാണം. അവ ദൈവത്തിന്റെ തന്നെ വചനങ്ങളാണ്. വേദങ്ങൾക്ക് ആദി ഉണ്ടായിരുന്നില്ല, അന്ത്യവുമുണ്ടാകുകയില്ല എന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു. ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നു. അവ ഗ്രന്ഥത്തെക്കാൾ എഴുതിയ ഗ്രന്ഥങ്ങളല്ല, പരമമായ ലക്ഷ്യം നേടുന്നതിനുള്ള മാർഗങ്ങളെപ്പറ്റി പല അന്വേഷകർക്കും ദൈവം അരുളിയ വെളിപാടുകളാണ് അവ. പ്രാമാണിക മാർഗമായി വെളിപ്പെടുത്തുന്നതിന് മുമ്പും അവ നിലനിന്നിരുന്നു. ആ മാർഗം മനുഷ്യൻ വിസ്മരിക്കുകയാണെങ്കിൽ പോലും അവ സാധുതയുള്ളതായി തുടരും. അവ ഏതെങ്കിലും ഒരു കാലത്ത് രൂപപ്പെടുത്തിയതല്ല, ഏതെങ്കിലും മറ്റൊരു കാലത്ത് അവയെ തുടച്ചു മായ്ക്കുവാനും സാധ്യമല്ല. വേദങ്ങൾ നമ്മെ ക്ഷണിക ദർശനത്തിന് അനുവദിക്കുന്ന ധർമ്മവും ആദിയും അന്തവും ഇല്ലാത്തതാകുന്നു. കാരണം അത് പരമമായ ലക്ഷ്യത്തെ പ്രമാണീകരിക്കുന്നു. പരമലക്ഷ്യത്തെ സംബന്ധിക്കുന്ന ധർമ്മത്തിന് അന്ത്യമില്ലെന്ന് സമ്മതിച്ചു കൊടുക്കാമെങ്കിലും തീർച്ചയായും അതിന് ഒരു തുടക്കമുണ്ടായിരിക്കണം എന്ന് ചിലർ നിശ്ചയമായും വാദിച്ചേക്കാം. സൃഷ്ടി സംഹാരചക്രത്തിന് ആരംഭമോ അന്ത്യമോ കുറിക്കുന്ന ഒരു സ്ഥാനമില്ലെന്ന് വേദങ്ങൾ പ്രഖ്യാപിക്കുന്നു. അത് അനുസ്യൂതമായി തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്രമാകുന്നു. പ്രാപഞ്ചിക ഊർജത്തിന്റെ പരിണാമത്തിൽ മാറ്റമുണ്ടാകുന്നതല്ല, വർദ്ധിക്കുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അത് എന്നും അതുപോലെ തന്നെ അതിൽ തന്നെ ദൃഢമായി നിൽക്കുന്നു. സൃഷ്ടിയും സൃഷ്ടാവും അവയുടെ ആരംഭം അജ്ഞാതമായും അന്ത്യം ദുർഗ്രഹമായും ഉള്ള രണ്ട് സമാന്തര രേഖകളാണ്. എന്നുമെന്നും പരസ്പരം തുല്യദൂരങ്ങളിൽ അവ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം സദാ സജീവമാണെങ്കിലും ഈശ്വരേച്ഛയും അതിന്റെ പിന്നിലെ ശക്തിയും മനുഷ്യബുദ്ധിക്ക് സ്പഷ്ടമല്ല. ഭാരതീയ സംസ്കാരത്തിന്റെ ജന്മാവകാശികളായ ഭാരതീയരുടെ അഭിപ്രായത്തിൽ പരമമായത് വിശാലത തന്നെയാകുന്നു. അത് ഉന്നതമായ ആകാശങ്ങളിലേക്ക് ഉയരുകയും ആ വിശാലമായ പരപ്പിൽ സ്വതന്ത്രമായി ചുറ്റിത്തിരികുകയും ചെയ്യുന്നു. ചരിത്രാതീത കാലത്തിന് വളരെ മുമ്പ് തന്നെ അത് വ്യക്തമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. പരബ്രഹ്മമെന്ന ആശയത്തിന്റെ പഠനത്തിനും പ്രചരണത്തിനും ചരിത്രഗതിയിൽ ഏറെ തടസ്സങ്ങൾ അനുഭവപ്പെട്ടു. എങ്കിലും ഇവ ഓരോന്നിനെയും വിജയത്തോടുകൂടി ചെറുത്തു നിൽക്കുകയും ഇന്ന് ചേതസോടെയും ജാഗ്രതയോടെയും അതിനെ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇത് ഈ വെളിപാടിന്റെ നിസർഗമായ പ്രബലതയുടെ തെളിവാകുന്നു. ജൂത ക്രിസ്തീയ സ്വരാഷ്ട്രീയ മതങ്ങളിൽ രേഖപ്പെടുത്തിയതുപോലെ പരമലക്ഷ്യത്തിന്റെ ധാരണകൾ അവരുടെ വിഭാഗങ്ങളിലേക്ക് ഭാരതീയ ആശയപ്രകാരം ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുകയും അവരുടെ മതത്തിന്റെ അംശമായി അതിനെ നിവേശിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും അതിന്റെ സ്വന്തം ജന്മസ്ഥലത്ത് ഒരു വൈദേശിക സ്ഥാനം അത് സ്വീകരിച്ചില്ല. നേരെ മറിച്ച് ആത്യന്തികമായതിനെപ്പറ്റിയുള്ള അവരുടെ സ്വന്തം ആശയത്തെ ആ മതങ്ങൾക്ക് തന്നെ അത് സ്പഷ്ടമാക്കിക്കൊടുത്തു. എല്ലാ വീക്ഷണഗതികളുടെയും ഏകത ഊന്നിപ്പറഞ്ഞ് വിഭിന്നതയുടെ അഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ സൌഹാർദ്ദത്തോടുകൂടി സ്ഥാപിതമായി. മറ്റു വിശ്വാസങ്ങളുടെ സാമാന്യമായ ആശയങ്ങൾ ഭാരതീയ ഋഷിമാർ കണ്ടെത്തി. ജയ് സായിറാം.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: ശ്രീ മധു ബാലകൃഷ്ണൻ പാടുന്നു.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി ലോകമെമ്പാടും ബാലവികാസ് പ്രവർത്തിച്ചു വരുന്നു. ബാലവികാസ്

0: ഇതിന്റെ അർത്ഥം പറഞ്ഞു തരട്ടെ. ത്വമേവ മാതാ, അങ്ങു മാത്രമാണ് അമ്മ. ഈശ്വരനോട് പറയാണ്, ത്വം എന്നാൽ നീ, അവിടുന്ന് മാത്രമാണ് എന്റെ അമ്മ. എന്റെ പിതാവും അവിടുന്ന് തന്നെ, എന്റെ ബന്ധുവും ചങ്ങാതിയും അവിടുന്ന് തന്നെയാണ്, എന്നിൽ വിദ്യയായിരിക്കുന്നതും അവിടുന്ന് തന്നെ, എന്റെ ധനവും എന്റെ എല്ലാ ഐശ്വര്യവും അവിടുന്നാണ്, എന്റെ ദേവാദിദേവ അവിടുന്ന് എന്റെ എല്ലാമാണ്.
1: ഇന്നാള് അമ്മ പറഞ്ഞു നമ്മുടെ സർവസ്വവും ഭഗവാനാണെന്ന്.
0: അതെ, മരിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോകാറുണ്ടോ?
2: അതെങ്ങനെ പറ്റും?
0: ആരെങ്കിലും നമ്മുടെ കൂടെ വരുമോ?
1: അതും പറ്റില്ല.
0: നമ്മുടെ ബന്ധുക്കളും കൂട്ടുകാരും സമ്പാദ്യങ്ങളായ കാറ്, വീട്, ധനം ഒക്കെ വീടിന്റെ വാതിൽ വരെ മാത്രമേ എത്തുകയുള്ളൂ. ബന്ധുക്കളോ ശ്മശാനം വരെ എത്തും. എന്നാൽ പിന്നെയും ഒപ്പമുണ്ടാകും. ആരാ?
1: ഞാൻ പറയാം, ഈശ്വരൻ.
0: അതെ, നമ്മുടെ ശരീരം നശിച്ചാലും നമ്മുടെ ആത്മാവിന് നാശമില്ല. നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ എല്ലാ ഫലങ്ങളും നമ്മുടെ വാസനകളും ഒന്നും നശിക്കുന്നില്ല.
1: അതുകൊണ്ടാണല്ലേ നല്ലത് ചെയ്യണമെന്ന് പറയുന്നത്? സ്വാമി പറഞ്ഞിട്ടില്ലേ, സീ ഗുഡ് ഡൂ ഗുഡ് എന്ന്?
0: അതെ, അത് തന്നെ. അപ്പോഴൊക്കെ നമ്മുടെ കൂടെ ഭഗവാനുണ്ടാകും. ആ ഭഗവാനെ അറിയാനും അനുഭവിക്കാനും പരിപൂർണ ശരണാഗതി വേണം.
1: എന്നുവച്ചാൽ?
0: എല്ലാം ഈശ്വരനിൽ സമർപ്പിക്കുക. ഈശ്വരനാണ് നമുക്കെന്താ നല്ലത് എന്നറിയുക. അതുകൊണ്ട് ഈശ്വര ശക്തിയുടെ സർവവ്യാപിത്വം നല്ലവണ്ണം മനസ്സിലാക്കുക.
1: അതായത് എല്ലായിടത്തുമുള്ള ഈശ്വരന്റെ ശക്തി അല്ലേ?
0: അതെ. അതുപോലെ നമ്മുടെ കുറവുകളും നല്ലവണ്ണം മനസ്സിലാക്കി എല്ലാം അവിടെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചാൽ പിന്നെ ഭഗവാൻ നോക്കിക്കോളും. അങ്ങു മാത്രമാണ് എന്റെ സർവസ്വവും ദേവദേവ എന്ന മനോഭാവം എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ ആശയത്തെ സൂചിപ്പിക്കുന്ന ഒരു കഥ കേൾക്കാം.
1: കഥ കേൾക്കാൻ നല്ല രസമാണ്.
0: തുളസീദാസ് ഒരു ഭക്ത കവിയായിരുന്നു. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഒരു അനാഥ കുട്ടിയായി.
1: അയ്യോ പാവം.
0: അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചു. എടുത്തു വളർത്തിയത് അമ്മാവനാണ്. ചെറുപ്പത്തിലെ ആ കുട്ടിയെ മുന്ന എന്നാണ് വിളിച്ചിരുന്നത്. അവന്റെ അച്ഛനമ്മമാർ ശ്രീരാമസ്വാമിയാണെന്ന് അമ്മാവൻ പറഞ്ഞു ധരിപ്പിച്ചിരുന്നു. അമ്മാവന്റെ വാക്കുകൾ മുന്ന ദൃഢമായി വിശ്വസിച്ചു. പക്ഷെ ഇടയ്ക്ക് അവന് സംശയം തോന്നു. എല്ലാ കുട്ടികളും അച്ഛന്റെയും അമ്മയുടെയും കൂടെയല്ലേ താമസിക്കുന്നത്?
1: പക്ഷേ ശ്രീരാമസ്വാമി മുന്നയുടെ വീട്ടിലില്ല, ക്ഷേത്രത്തിൽ താമസിക്കുന്നു അല്ലേ?
0: അതെ. അതെന്താണെന്ന് മുന്നയ്ക്ക് മനസ്സിലായില്ല. ഒരു ദിവസം രാത്രി ആരും അറിയാതെ ക്ഷേത്രത്തിൽ പോയി. എന്നിട്ട് ജനാലയിൽ കൂടെ ശ്രീകോവിലെത്തി. ശ്രീരാമ ബിംബത്തിനടുത്തെത്തി. വിശപ്പും ദാഹവും വല്ലാതെ ഉണ്ടായിരുന്നു.
1: എന്നിട്ട്
0: കരഞ്ഞുകൊണ്ട് ബിംബത്തിനോട് ചോദിച്ചു, അവിടുന്ന് എന്താണ് എന്റെ കാര്യം ഒന്നും നോക്കാത്തത്? ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് എന്താണ്? എല്ലാ കുട്ടികളുടെ അച്ഛനും അമ്മയും അവരുടെ കൂടെയാണല്ലോ താമസിക്കുന്നത്. മാതാപിതാക്കളോടൊപ്പം താമസിക്കാൻ മോഹിച്ച് കുട്ടി ബിംബത്തെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തീർച്ചയാക്കി.
1: അയ്യോ,
0: ബിംബവും എടുത്ത് പുറത്തേക്ക് കടന്നു.
1: അയ്യോ, ആരും കണ്ടില്ലേ?
0: പുരോഹിതന്മാർ ശബ്ദം കേട്ട് ഉണർന്നു.
1: എന്നിട്ട്
0: അവർ ദേഷ്യത്തോടെ അലറി, അവിടെ നിൽക്ക്, ആരാണ് ബിംബം കൊണ്ടുപോകുന്നത്? മുന്ന പറഞ്ഞു, ഇതെന്റെ അച്ഛനും അമ്മയുമാണ്. എന്റെ അച്ഛനെയും അമ്മയും തടയാൻ ആർക്കും അവകാശമില്ല. ഇതും പറഞ്ഞ് അവൻ ഓടാൻ തുടങ്ങി.
1: അപ്പൊ മറ്റുള്ളവരും പിറകെ ഓടില്ലേ?
0: ഉവ്വ്, മുന്ന വളരെ വേഗത്തിൽ ഓടി. ഓടി ഓടി വഴിക്ക് ഒരു തുളസിത്തോട്ടത്തിൽ ബോധം കെട്ടു വീണു.
1: എന്നിട്ട്
0: ഭഗവാന് കരുണ തോന്നിയിട്ടുണ്ടാവും. ഉടനെ അവിടെ രാമാനന്ദ് എന്ന ഒരു തപസ്വി എത്തി. തുളസിത്തോട്ടത്തിൽ നിന്ന് കിട്ടിയതുകൊണ്ട് ആ കുട്ടിക്ക് തുളസീദാസ് എന്ന് നാമകരണം ചെയ്തു. അദ്ദേഹം ആ കുട്ടിയെ പറഞ്ഞു ധരിപ്പിച്ചു, നിന്റെ അച്ഛനും അമ്മയുമായ ശ്രീരാമദേവനാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അദ്ദേഹത്തിന്റെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റം അവനെ സന്തോഷിപ്പിച്ചു. രാമാനന്ദൻ അവനു വേണ്ട വിദ്യാഭ്യാസം നൽകി. അവനങ്ങനെ തുളസീദാസായി വളർന്നു. അദ്ദേഹം അവനിൽ നല്ല ഭക്തി വളർത്തിക്കൊണ്ടുവന്നു.
1: പിന്നീട് തുളസീദാസ രാമായണം, രാമചരിതമാനസം എഴുതിയത് അദ്ദേഹമാണല്ലേ?
0: അതെ, അങ്ങനെ ഭഗവാനാണ് നമ്മുടെ അച്ഛൻ, അമ്മ, ഗുരു, സ്നേഹിതൻ. നമ്മളെ നയിക്കുന്നതും ഭഗവാൻ തന്നെ. അദ്ദേഹത്തെ ആശ്രയിച്ചാൽ ഭഗവാൻ നമ്മെ രക്ഷിക്കും. നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരോടും കൂട്ടുകാരോടും ധാരാളം സംസാരിക്കാറില്ലേ?
1: പിന്നെ എപ്പോഴും.
0: അതുപോലെ നാം എപ്പോഴും ഭഗവാനോട് സംസാരിക്കണം. നമ്മുടെ എല്ലാ സന്തോഷങ്ങളും എല്ലാ സങ്കടങ്ങളും ഭഗവാനുമായി സംസാരിച്ചു പങ്കുവെക്കണം.
1: അപ്പോ നമ്മളോട് ഭഗവാൻ മറുപടി പറയുമോ?
0: തീർച്ചയായും അദ്ദേഹം ഉള്ളിലിരുന്ന് മറുപടി പറയും. നമ്മളത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ചില സമയങ്ങളിൽ നിങ്ങൾ കുറുമ്പ് കാണിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് തോന്നാറില്ലേ വേണ്ട വേണ്ട എന്ന്? എന്നിട്ടും അത് കേൾക്കാതെ നിങ്ങൾ കുറുമ്പ് കാണിക്കും അല്ലേ?
1: ശരിയാ ആന്റി, ഇന്നാള് ക്ലാസ്സിൽ ഒരു ഭംഗിയുള്ള പെൺ കിടക്കുന്നു. ആദ്യം ഞാൻ എടുത്താലോ എന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഉള്ളിൽ തോന്നി വേറൊരാളുടെ സാധനങ്ങൾ എടുക്കരുത്, അത് ടീച്ചറിന് കൊണ്ടുപോയി കൊടുക്കൂ എന്ന്. അത് ഭഗവാൻ പറഞ്ഞതാണല്ലേ?
0: അതെ, സ്വാമി പറയാറില്ലേ ഇന്റർനെറ്റ് സർഫ് ചെയ്യുന്നു, പക്ഷേ ആരും ഇന്റർനെറ്റ് സർഫ് ചെയ്യുന്നില്ല. എല്ലാവരും പുറത്തു നിന്നുള്ള ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നു, പക്ഷെ ആരും ഇന്നർ, അതായത് അകത്തു നിന്നുള്ള ഈശ്വരന്റെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇനി തൊട്ട് ദിവസവും കുറച്ചു നേരമെങ്കിലും സമയം കണ്ടെത്തി കിടക്കുന്നതിനു മുമ്പ് പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാമായ ഈശ്വരനോട് സംസാരിക്കണം.
1: ഞങ്ങളുടെ ഇന്റർനെറ്റ് സർഫ് ചെയ്യണം അല്ലേ? ഓക്കെ,
0: ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലൂ.

0: റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികൾ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പ്രേമനിർഭരമായ സന്ദേശങ്ങളും അമൃതവാണികളും റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും ഇതേ സമയം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്.
1: You were listening to our weekly Vana exclusive broadcast in Malayalam, the native language of the South Indian state of Kerala.